നാല് കാല് പാച്ചലിലേ, ആ രണ്ട് കണ്ണേയും മേച്ചലിലേ, എട്ട് ദശ കൂച്ചലിലേ, തട്ടുകീര ഓസയിലേ, ചുറ്റി വർണ്ണ സോണ്ട് വർറാം പുയല പോലെ, എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗ്.